0: ഞങ്ങൊയ്യ എന്റെ മിനിസേ ആവേശനമ്മ കുരിന് വിറായി കാക്കുനാൻ കറോയ് ഇക്കുനാൻ കരുകി പായ് മെന്തിപ്പയ്യ വരിരികേന കൊന്തരച്ചകബ്യനെ പൂപുറ കിനിക്കാങ്ങാ തയ്യനു പൂവാക്ക ഐക ആസന്തിക്ക് സിരിങ്ങാക്കി അവമെ തായ്ക്ക അവരി മിരിയൻ മൈസിയ തെക്കൈരിപ്പൈ അവ മൈസിരിക്ക് ആ പുണ്ടിക്ക് മെന്ന നമ്മ കുരിപ്പുവാക്ക നിവിറ മെത്തേക്കാക്കിയത്തേക്കിൻ തെ വിന്നൻസ് എനക്കൊനാണ്ടിക്ക് പത്തെ നമ്പ തൊവണ സിരി സിരി നക്കൊന്തിരിത്തക്കേത്ത മേറ ആ നക്കൊന്നപ്പയ്യ അമ്മ കുരി അവമെത്ത തെക്കാത്തോത്തു കൊക്കോസിനക്കോ തിരുങ്ങുറങ്ങു അയ്യക്ക് കുവ അണ്ടങ്ങിന് പൂവാക്ക കൈപ്പുക്കിന്തി മെന്നത്തി അവമെത്ത പയ്യോ അന്നക്ക് കാക്കരിക്കിരക്കിയക്കിന്ന നമ്മ കുരി ഓ തുറകെ കറങ്ങി നീ തങ്ങി തങ്ങിരിക്കെ നീറോറോയി നനന്തി മേന്നിറങ്ങിനി മേൻ ആപ്പൻ സ്വീകാരി നന പെണ്ടിക്ക് പകയിരിപ്പയിന്റെ തയ്യ ഇറങ്ങി തവി ഇവുക്കിന പങ്ങയത്തി മെന്നത്തി അവമെത്ത യാപൊന്നക്ക് കോണാൻ തോ നനനു നമ്മൻ കന്തേക്കിനൻ തേക്ക ഐ കാറങ്ങക്ക് റോയിറോയി മെൻ ഉറുപൈ അയ്യാരി നെവ്യം പൊന്നിയൈ കുറക്കൊറന നൂറുവാണ സഖി സീമയൗറ മെപ്പൊനി മേവൂ യനപെറോറ അകത്തപ്പി മെൻ എക്കോവാ വാങ്ങിനറകാങ്ങ മെമ്മെറക്കിറ ആ മോനക്ക് മെന്നന കരിക്ക് പൈത്തെനവി അറാക്കി കോക്കോവ തേക്കിനൻ തേക്ക ഐ കാക്ക വക്കിനു കരിനനു വക്കി അവമെ തപ്പ ഓങ്ങന്തക്ക് തറാന്ത മേരുവരിക്കിന കൊയ്യും ആ മൈസ്ത്രിക്ക് മെപ്പൊനി ഞങ്ങൊയ്യ കണങ്ങൈറ ഐ കൈസ് കൊണാനിക്ക പോങ്ങന നെവ്യരനി കൗങ്ങയ്യ റോറ കിന്ന തുങ്ങി പായേ കറങ്ങിത്ത മേരുവ അറിയന കൊണാനിക്ക ഉങ്ങയ്യ റോറ അമ്മനിക്ക തറാറോയ നക്കൊന്നസിന കത്തോറി കാക്കിയ കണങ്കൊയ്യ അങ്ങൈസ് നക്കൊണാണ്ടിനിയ പസിന തീമെത്തു അന്ത തേക്കിനത്തു കോവ കൊക്കൊണാനിക്ക താമനെയ്യ കെനിയങ്ങൊയ്യ പ കോക്കുറുറം കഞ്ഞറിന്റെ മേവ് ഏൻ ഇനപ്പൊ തീമെത്തു അച്ചോനി മെക്കിന കിരുയോ അമ്മത്ത നക്കൊന്നു മേക്കിയ പ അസീത മേരു അമ്മത്തിയ ആതകു തപ്പി മെൻ പാത്തെ കകത്തായി നക്കൊന്ന ഇരിക്കിരക്കെ ചിയാമെത്ത മെത്തിയസ്വ പൊൻസാക്കി മെന്നറു വനവനന മെ അരുണണ്ടകം തേത്തേനി കവായി മെപ്പു നരു നന്നുറ നിക്കൊണാൻ തോനി നിവിര മെന്ന തുങ്ങക്കിനി പേ കാസിനിപ്പു മെനി കൗറുവാക്കി ഏതാക്കു യേസു പതി തോതോന കിന്നനു പൊന്തെ കവായി നക്കൊന് തിയക്കി കുറക്കായി കിനി കൈന്നു മെന്നറപ്പുരൻ തേക്കിൻ തേക്കായി കാസിനിപ്പു മെനി കൗറുവാക്കിനു മെങ്ങയരിയേറം കഞ്ഞ കാക്കു പുസിയ യേസു പേന തവ അരുണ് മിയം ഓണിപിത്തനും മെക്കവായി നെമ്മെറൂറു പൊൻസിങ്ങയ്യ എനക്കൊണാന്നങ്ങാനു പൊത്തി തങ്ങിരമെത്തെ കുറക്കുറാരെ കൊക്കൈനനുയ്യ ഇവുക്കിന് കരികന്നിവ്യം പത്യനിവി എന ഓവത്തെ കുക്കുറൈ മെത്തെ തങ്ങിര മെയ്ക്കന്നി അരെ കൊസ്പൊക്കൊണാന്റെ തേക്കിനത്തെ കോവ മെത്തേക്കായി കാറങ്ങിൻ തങ്ങിറോയ് നൊയ്യറോന്ന നയ്യാരെ കറവ ഞങ്ങൊയ്യ മിനിസേ
1: മെന്നം തപ്പനെ കൊങ്ങുറാമയ്യ മെനി കോക്കി നം കൊങ്ങുറാ ഞങ്ങൊയ്യന്റെ മിനിസേ തേങ്ങാപ്പങ്ങയ്യു yakar ko ida narata ingkan ei wapui mewa da menis na konduai wan te nga pengei ayu mangkan ya ko kaki narakata no tanda no kawaki ari atangira kiokina takawatai temani nga pengayu